tabalar motene oli parijo ko na io ovano o tiana do padua ngalonda.